0: സുതിലെ പൊൻവിതുളിയൻ
1: പ്രജ്ഞാവേ തുറകുലു വിവരകരണ ആധ്യാത്മിക ഹണ്ട്
2: FM 95.1 ഒസ്സേ ഗാലു ദിസ്ത്രിക്കേട്ട സഹ അന്തർജാലയിൻ സുതില റേഡിയോ .lk അർഹ മുള്ളുലോവട്ടം

0: സുധിലെ പുവൻവിദുലിയ
1: പ്രജ്ഞാവേ തുറകുലു വിവരകരണ ആധ്യാത്മിക ഹണ്ട
2: FM 90.2 ඔස්සේ ගාලු දිස්ත්‍රික්කයට සහ අන්තර්ජාලයෙන් sudilaradio.lk අරහා මුළු ලොවටම